0: മംഗളം കോശലേന്ദ്രായ മദനീ ഗുണാപ്തയ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം വൃന്ദാരണ്യ നിവാസായ ബലരാമാനുജായ രുക്മിണി പ്രാണനാഥായ പാർത്ഥസൂതായ മംഗളമെന്ന് മംഗളം ചൊല്ലി മുർക്കിൻറോം. ഓം നമോ ഭഗവതേ വാസുദേവായ രാമായ രാമദ്രായ രാമചന്ദ്രായ വൈശേ രഘുനാഥായ സീതായ പ്രദേനോ രുക്മിണി ധ്യാന ശ്ലോകം സമ്പൂർണം.
1: இதுவரை ராமனே ராகம் இசை பேருரை கேட்டீர்கள். நிகழ்த்தினார் கல்யாணபுரம் ஆர் வீரராகவன் அவர்கள், டாக்டர் உஷா ராஜகோபாலன் அவர்கள் வயலின், சேர்த்தலை ஆர் அனந்தகிருஷ்ணன் அவர்கள் மிருதங்கம்.